ദുത്തോത്തിവസ്ത്രകപാട്ടം സുബ്രഹ്മം ദേശ്രഹ്മം കർമ്മം സഫോക്കണ്ണച്ചോ കർമ്മം പൗനാനുജ്ഞോ ത്യാവ സത്പുരുവാ.